0: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലൽ സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. ഖദ് ഖാമത്തു സ്വലാത്തു ഖദ് ഖാമത്തു സ്വലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
1: സ്റ്റോ സ്റ്റോ.